Jesus. Hallelujah. നമ്മുടെ കൃപമേലാണ് തന്നെ എന്നുടേ ജീവനെ പാർക്കലും അതിനേലാണ് തന്നെ ഞാനിപ്പത് ഞാൻ നിർമൂലമാകാമെന്നിപ്പത് നമ്മുടെ കൃപയല്ലവാ